0: ഹലോ
1: ഹലോ ഞാൻ അച്യുതൻസ് കുട്ടി സ്പീക്കിംഗ് അവിടെ മനോണ്ടി ആരെങ്കിലും ഉണ്ടോ
0: വെളിയില പോയിരിക്കാറ് എന്നെ വിഷയം സൊല്ലുങ്ക ഞാൻ അവർ വൈഫ് താൻ പേസുറ
1: ഓ ഞാൻ കേരള ചീഫ് മിനിസ്റ്റർ എ കെ ആന്റണിന്റെ ഓഫീസിൽ നിന്ന് സ്പീക്കിംഗ് ഇവിടെ സി എമ്മിന്റെ ചീഫ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു വലിയതായിട്ട് അഡ്വർടൈസ്മെന്റ് ഇട്ടിരുന്നു അതിന് നിങ്ങളെ ഹസ്ബൻഡ് മനോ അപ്ലൈ ചെയ്തു Congratulations, madam. He is fully qualified. Petta ne interview ko manave varam parayanum. Varam parayanum.
0: Appadiya? Avar vanda odane ungalku pes solren. Unga number konja kodungle.
1: Adu seri. Ivide CM inde number padu secret aanu. Adu kodikilla. Government calling mano immediate ivide varanam.
0: Seringa. Kalaila avaranga irpar.
1: Pinna mattoru vishayam. Andha train ticket, lodge fare idellam 5000 aagum. Adha koduthu aayikanum. அது பின்ன ஃபர்ஸ்ட் மந்த் சாலரி 19000 நான் சேர்த்து கொடுக்கும் ஓகே
0: ஐயோ இருக்கட்டும் இருக்கட்டும் பணம் முக்கியம் இல்லைங்க அவருக்கு வேலை தந்தா போதும்
1: ஓ என்னாலும் ஒரு 6000 கொடுத்தா சொல்லு
0: அப்படியா
1: பின்ன கேரள கவர்மெண்டில் ஒரு ஜோலி வச்சா சும்மாதானோ வைக்கட்டே அச்சுதன் குட்டிக்கு 6000 ரெடி